0: بل ہمیں ایسے دغل لے وائے چھے چھر تو سے بس وہ وہ دیکھتے ہو ٹائم دیکھے وہ دیکھے وہ سکا حسوم وہ دیکھے ബാർഹല്ല ടോലോടെ രസത വന്നത് നമ്മുടെ പകുന്ന ഗെയിം കിമാലക ക്രിക്കറ്റ് ലട്ട ചോർക്ക് ഹൈവാജിതാമച്ച ബസ് വൈശി സരസ ലക്ക പുലകൗകന ബാർഹാൽ ഫുട്ബോൾ ടീമിലൂടെ രസം വന്നത് ഹിംസ വരവാലും സേർ വാലും ടോലോടെ രസം വന്നത് കൊമ്പടം കന്നാജി അപ്പൊ കൊണെ
1: بالکل
0: جواب غلط تھی نو
1: نہ
0: جواب غلط تھے
1: نہ ہونے دیجیے
0: بالکل
1: ڈیرا
0: مند نہ کہو شو تو بابا خوشحال رہتا اوکے بھائی اللہ حافظ.